0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ വയ്യാങ്കര മധുസൂദനൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, ചേർത്തല എസ് ദിനേശ് മൃദംഗം, കോട്ടയം ഉണ്ണികൃഷ്ണൻ ഖടം, മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം കാനഡ രാഗത്തിൽ മാം അവസദാ ജനനി എന്ന കീർത്തനം കേൾക്കാം, രൂപക താളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic vocal recital by Vayyangara Madhusudanan. He is accompanied on the violin by Avaneeswaram S.R. Vinu, on the mridangam by Chertala S. Dinesh, and on the khadam by Kottayam Unnikrishnan. Listen to the compositions of Maharaja Swati Thirunal. He begins his vocal recital with Maam Avasada Janani in the rag Kannada, set to Rupak Thaal.

0: കാനഡ രാഗത്തിൽ മാം അവസദാ ജനനി എന്ന കീർത്തനമാണ് കേട്ടത്. രൂപക താളം.
1: യു വർ ലിസ്ണിംഗ് ടു മാം അവസദാ ജനനി ഇൻ ദ രാഗ് കാനഡ സെറ്റ് ടു രൂപക് താൾ.
0: ഇനി കാമവർദ്ധിനി രാഗത്തിൽ പരിപാലയ സരസീരുഹ ലോചന എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം.
1: നെക്സ്റ്റ് പരിപാലയ സരസീരുഹ ലോചന ഇൻ ദ രാഗ് കാമവർദ്ധിനി സെറ്റ് ടു ആദിതാൾ.

0: പരിപാലയ സരസീരുഖ ലോചന എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാമവർദ്ധിനി, ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു പരിപാലയ സരസീരുഖ ലോചന ഇന്ദ രാഗ് കാമവർദ്ധിനി സെറ്റു ആദിതാൾ.
0: ഇനി കുന്തളവരാളി രാഗത്തിൽ ഭോഗീന്ദ്ര ശായീനം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ഖണ്ഡചാപ്പ് താളം.
1: നെക്സ്റ്റ് ഭോഗീന്ദ്ര ശായീനം ഇന്ദ രാഗ് കുന്തളവരാളി സെറ്റു ഖണ്ഡചാപ്പ് താളം.

0: കുന്തളവരാളി രാഗത്തിൽ ഭോഗീന്ദ്ര ശായീനം എന്ന കീർത്തനമാണ് കേട്ടത്. ഖണ്ഡചാപ്പ് താളം.
1: യു വർ ലിസ്ണിംഗ് ടു ഭോഗീന്ദ്ര ശായീനം ഇൻ ദ രാഗ് കുന്തളവരാളി സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വയ്യാങ്കര മധുസൂദനൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ആവണീശ്വരം SR വിനു വയലിൻ, ചേർത്തല S ദിനേശ് മൃദംഗം, കോട്ടയം ഉണ്ണികൃഷ്ണൻ ഖടം. ഇനി സതതം താവക പദസേവനം എന്ന കീർത്തനം കേൾക്കാം. രാഗം ഖരഖരപ്രിയ ആദിതാളം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to a vocal recital by Vayyangara Madhusudanan. He is accompanied on the violin by Avaneeswaram SR Vinu, on the mridangam by Chertala S Dinesh and on the khadam by Kottayam Unnikrishnan. He continues his vocal recital with Satatham Thavaga Pada Sevanam in the rag Karahara Priya set to Adithal.

0: സതതം താവക പദസേവനം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഖരഹരപ്രിയ, ആദിതാളം.
1: യു വർ ലിസണിംഗ് ടു സതതം താവക പദസേവനം ഇൻ ദ രാഗ് ഖരഹരപ്രിയ സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ജോൺപുരി രാഗത്തിൽ മാധവലോക എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം, ആദിതാളം.
1: ഹി കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റിൽ വിത്ത് മാധവലോക ഇൻ ദ രാഗ് ജോൺപുരി സെറ്റ് ടു ആദിതാൾ.

0: ജോൺപുരി രാഗത്തിൽ മാധവ ലോക എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു വർ ലിസ്ണിംഗ് ടു മാധവ ലോക ഇൻ ദ റാഗ് ജോൺപുരി സെറ്റ് ടു ആദ്യ താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് വയ്യാങ്കര മധുസൂദനൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, ചേർത്തല എസ് ദിനേശ് മൃദംഗം, കോട്ടയം ഉണ്ണികൃഷ്ണൻ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ വയ്യാങ്കര മധുസൂദനൻ. അക്കമ്പനിയിങ് ആർട്ടിസ്റ്റ്സ് വർ ആവണീശ്വരം എസ് ആർ വിനു ഓൺ ദ വയലിൻ, ചേർത്തല എസ് ദിനേശ് ഓൺ ദ മൃദംഗം, ആൻഡ് കോട്ടയം ഉണ്ണികൃഷ്ണൻ ഓൺ ദ ഖടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ എൻ രമണി, ആർ ത്യാഗരാജൻ എന്നിവർ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. വയലിൻ മൈസൂർ നാഗരാജ്, മൃദംഗം തിരുവാരൂർ ഭക്തവത്സലം, ഖടം ഇ എം സുബ്രഹ്മണ്യം, ഗെഞ്ചറ മായവരം സോമു. ആദ്യം വീണകുപ്പയ്യർ രചിച്ച വിനായക എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ഹംസധ്വനി, ആദിതാളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to flute recital by Dr. N. Remini and R. Thyagarajan. They are accompanied on the violin by Mysur Nagaraj, on the mridangam by Thiruvarur Bhaktavalsalam, on the ghatam by E. M. Subramaniam, and on the ganjira by Mayavaram Somu. They begin their flute recital with a composition of Veena Kuppayar Vinayaga in the rag Hamsadhwani set to Aditaal.

0: ഹംസധ്വനി രാഗത്തിൽ വിനായക എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം വീണക്കുപ്പയ്യർ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് വീണക്കുപ്പയ്യർ വിനായക ഇൻ ദ രാഗ ഹംസധ്വനി സെറ്റ് ടു ആദിതാൾ.
0: ഇനി ജനനീ നിന്നുവിന എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം രീതിഗൗള, മിശ്രജാപതാളം ശ്യാമശാസ്ത്രികൾ കൃതി.
1: Continuing their flute recital, they will now present a composition of Subbaraya Shastri, Janani Ninnuvina, in the rag Reethi Gaula, set to Mishra Chapathal.

0: ശ്യാമശാസ്ത്രികൾ രചിച്ച ജനനി നിന്നുവിന എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം രീതിഗൗള മിശ്രചാപ്പത്താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് സുബ്ബരായ ശാസ്ത്രി, ജനനി നിന്നുവിന, ഇൻ ദ രാഗ് രീതിഗൗള സെറ്റ് ടു മിശ്രചാപ്പത്താൾ.
0: ഇനി ശ്രീശങ്കര എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം നാഗസ്വരാവലി, തിശ്രജാതി ഏകതാളം, മഹാവൈദ്യനാഥ ശിവൻ കൃതി.
1: Now listen to the composition of Mahavaidyanatha Shivan, Sri Shankara, in the rag Nagaswaravali, set to Tishra.

0: നാഗസ്വരാവലി രാഗത്തിൽ ശ്രീശങ്കര എന്ന കീർത്തനമാണ് കേട്ടത്. തിശ്രജാതി ഏകതാളം, മഹാവൈദ്യനാഥ ശിവൻ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് മഹാവൈദ്യനാഥ ശിവൻ ശ്രീശങ്കര ഇൻ ദ രാഗ് നാഗസ്വരാവലി സെറ്റ് ടു തിശ്രജാതി ഏകതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ എൻ രമണി, ആർ ത്യാഗരാജൻ എന്നിവർ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി. വയലിൻ മൈസൂർ നാഗരാജ്, മൃദംഗം തിരുവാരൂർ ഭക്തവത്സലം, ഖടം ഇ എം സുബ്രഹ്മണ്യം, ഗെഞ്ചിറ മായവരം സോമു. ഇനി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച അഖിലാണ്ടേശ്വരി എന്ന് തുടങ്ങുന്ന കീർത്തനം കേൾക്കാം. രാഗം ദ്വിജാവന്തി ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to flute recital by Dr. N. Remini and R. Thyagarajan. They are accompanied on the violin by Mysore Nagaraj, on the mridangam by Thiruvarur Bhaktavalsalam, on the ghatam by E.M. Subramaniam, and on the ganjira by Mayavaram Somu. Next is a composition of Muthuswami Dikshidhar, Akhilandeshwari, in the rag Dvichavanti, set to Aditaal.

0: ദ്വിജാവന്തി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച അഖിലാണ്ടേശ്വരി എന്ന കീർത്തനമാണ് കേട്ടത്. ആദി താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ അഖിലാണ്ടേശ്വരി ഇൻ ദ രാഗ് ദ്വിജാവന്തി സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി വ്യാസരായർ രചിച്ച കൃഷ്ണ നീ ബേഗനെ എന്ന് തുടങ്ങുന്ന കീർത്തനം കേൾക്കാം. രാഗം യമൻ കല്യാണി, മിശ്രചാപ്പ് താളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് വ്യാസരായർ, കൃഷ്ണ നീ ബേഗനെ, ഇൻ ദ രാഗ് യമൻ കല്യാണി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: യമൻ കല്യാണി രാഗത്തിൽ വ്യാസരായർ രചിച്ച കൃഷ്ണ നീ ബേഗനെ എന്ന കീർത്തനമാണ് കേട്ടത്. മിശ്രചാപ്പ് താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് വ്യാസരായർ, കൃഷ്ണ നീ ബേഗനെ എന്ന രാഗ് യമൻ കല്യാണി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: ഇനി നഗുമോമു എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ആഭേരി, ആദി താളം ത്യാഗരാജ സ്വാമികൾ കൃതി.
1: നൗ ലിസൺ ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നഗുമോമു എന്ന രാഗ് ആഭേരി സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച നഗുമോമു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ആഭേരി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നഗുമോമു ഇൻ ദ രാഗ് ആഭേരി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി മനവിനാല കിംചര എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം നളിനകാന്തി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: ലിസൺ ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, മനവിനാല കിംചര, ഇൻ ദ രാഗ് നളിനകാന്തി, സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച മനവിനാല കിംചര എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, മനവിനാല കിംചര. എന്റെ രാഗ് നളിനകാന്തി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി സുട്രും വിഴി എന്നാരംഭിക്കുന്ന രാഗമാലിക കേൾക്കാം. തിശ്രജാതി ഏകതാളം.
1: ഡോക്ടർ എൻ രമണി ആൻഡ് ആർ ത്യാഗരാജൻ കൺക്ലൂഡ് യർ ഫ്ലൂട്ട് റിസൈറ്റൽ വിത്ത് രാഗമാലിക സുട്രും വിഴി, സെറ്റ് ടു തിശ്രജാതി ഏകതാൾ.

0: സുട്രം വിഴി എന്ന രാഗമാലികയാണ് കേട്ടത്. തിശ്രജാതി ഏകതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു രാഗമാലിക സുട്രം വിഴി സെറ്റ് ടു തിശ്രജാതി ഏകതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ എൻ രമണി, ആർ ത്യാഗരാജൻ എന്നിവർ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി. വയലിൻ മൈസൂർ നാഗരാജ്. മൃദംഗം തിരുവാരൂർ ഭക്തവത്സലം. ഖടം ഇ എം സുബ്രഹ്മണ്യം. ഗഞ്ചിറ മായവരം സോമു. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ ഡോക്ടർ എൻ രമണി ആൻഡ് ആർ ത്യാഗരാജൻ. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വർ മൈസൂർ നാഗരാജ് ഓൺ ദ വയലിൻ, തിരുവാരൂർ ഭക്തവത്സലം ഓൺ ദ മൃദംഗം, ഇ എം സുബ്രഹ്മണ്യം ഓൺ ദ ഘട്ടം ആൻഡ് മായവരം സുമു ഓൺ ദ ഗഞ്ചിറ. This program was brought to you by
0: Akashavani
1: Thiruvananthapuram for Ragam 24/7 DTH anytime Indian music.

ഇനി ഹിമാദ്രി സുദേ, ശ്യാമാശാസ്ത്രി സാഹിത്യം, കല്യാണി രാഗം, രൂപകതാളം. ലിസൺ നൌ ടു ഹിമാദ്രി സുദേ, കമ്പോസ്ഡ് ബൈ ശ്യാമാശാസ്ത്രി ഇൻ രാഗം.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ബിനു ചാക്കോ നേരിമംഗലത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Binu Chakko Neriamangalam. He is accompanied by M.S. Jayakumar on violin and K. Jayakrishnan on mridangam. Manasayadulo, Malayamarudaragam, Rupakathalam, Tyagarajakriti. First item of this concert is in Raga Malayamaruda, set to Rupakathala, composed by Tyagaraja. Manasayadulo.

ആടമൂടി ചാരുകേശി രാഗം ആദിത്താളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് കമ്പോസ്ഡ് ബൈ ത്യാഗരാജ. ഇൻ രാഗ ചാരുകേശി സെറ്റു ആദിത്താള ആടമൂടി.

മാമവ സദാ വരദേ. നാട്ടക്കുറിഞ്ചിരാഗം രൂപകതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇൻ രാഗ നാട്ടക്കുറിഞ്ചി സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ. മാമവ സദാ വരദേ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബിനു ചാക്കോ നേര്യമംഗലത്തിന്റെ സംഗീത കച്ചേരി. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിനു ചാക്കോ നേര്യമംഗലം. ഹീസ് അക്കമ്പനീഡ് ബൈ എം എസ് ജയകുമാർ ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സതതം താവക ഖരഹര പ്രിയരാഗം ആദിതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് സതതം താവക ഇൻ രാഗ ഖരഹര പ്രിയ സെറ്റു ആദിതാള composed by Swati Tirunal.

വിഹരമാനസ കാപ്പിരാഗം മിശ്രചാപ്പുതാളം സ്വാതി തിരുനാൾ കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് വിഹരമാനസ ഇൻ രാഗ കാപ്പി സെറ്റ് ടു മിശ്രചാപ്പുതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

0: ബിനുഷാക്കോ നേര്യമംഗലം പാടിയ കൃതികളാണ് നിങ്ങൾ കേട്ടത്. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിനുഷാക്കോ നേര്യമംഗലം. ഹി വാസ് അക്കമ്പനീഡ് ബൈ എം എസ് ജയകുമാർ ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.